0: ഭംഗ അവക്ക് ഫ്രണ്ട് ഷർട്ട് ഫ്രണ്ട് പോയതേന നിതാരേതല്ലേ അറ്റിക്കാലാര കമ്പ്യൂട്ടർ കിന്നു പൈസ വെട്ടേ ജീൻസു
1: ഓനി മോയില കമ്പ്യൂട്ടർ തൈ കാക്കിഞ്ചു തോ ഉദാഹരത ഭംഗ ഹെരേ അച്ഛു ത മാമ
0: കെ ദേഹൗത ഭംഗ
1: പാർത്തിക് കമ്പ്യൂട്ടർ സെന്റർ യഹ കമ്പ്യൂട്ടർ ലാപ്ടോപ് പ്രിന്റർ യു പി എസ് ലഗായ കമ്പ്യൂട്ടർ സംബന്ധി സമ്പൂർണ്ണ സാമാന പൈഞ്ച ബര ഭന്നസ് തപാല കെ ചൈഞ്ച മാമ
0: ഭംഗ ത്യസൈല നിതാരേതല്ലേ അറ്റിക്കാലാ ജീൻസു കമ്പ്യൂട്ടർ യതേ കിന അവ കാഠമണ്ഡു കാഠമണ്ഡു ഗൈദൈന ദാദിംഗസി 2000 കോ പ്രതി കമ്പ്യൂട്ടർ സെന്ററുമ ജസ്തു സുവിധാര സസ്തു അന്ത കൈ പൈദൈന
2: ജസ്തു കൊജെ തെസ്തൈ കമ്പ്യൂട്ടർ പൈനി ബിഗ്രിയോ ഭനെ പനി ബനൈദിനി തെസൈലി അന്ത ഹൈന കമ്പ്യൂട്ടർ ചൈയി ദാദിംഗസി ബീച്ച് ബജാർ കോ പ്രതി കമ്പ്യൂട്ടർ സെന്ററുമ ജാനി
3: സബൈ പ്രകാര കാ കമ്പ്യൂട്ടർ കോ ലാഗി പ്രതി കമ്പ്യൂട്ടർ വേപസി സാവൈ ജുക ഫോൺ നമ്പർ 01052509 97510 97778
4: सरकारी शुल्क में निजी अस्पताल में उपचार काठमांडू को वसुंधरा स्थित 100 बेड को मल्टी स्पेशलिटी केडीसी जनरल अस्पताल में विशेषज्ञ चिकित्सक र आधुनिक प्रविधि सहज र गुणस्तरीय उपचार अब सरकारी मूल्यमै पाउनुहोस् 24 घंटा आकस्मिक सेवा ओपीडी सेवा शल्यक्रिया सेवा साथै ल्याब एक्सरे अल्ट्रासाउण्ड इको इन्डोस्कोपी लगायत आधुनिक रेडियोलॉजी सेवाहरूको लागि हामीलाई सम्झनुहोस् केबीसी जनरल अस्पताल सम्पर्क नम्बर 01-4985-910 01-4985-911 तपाईको स्वास्थ्य हाम्रो प्राथमिकता
5: रंग बहार रंग बहार
6: वर्ष संगे उपहार उपहार बम्पर मा यामाहा रेजियार
5: वर्ष पेंट से घर रंगाउनु होस् र लकी ड्र मार्फत यामाहा रेजियार 125 स्कूटर बम्पर उपहार जित्ने मौका पाउनु होस्
6: साथै 65 इंच को स्मार्ट टीवी रेफ्रिजरेटर वाशिंग मशीन लगायत 350 भन्दा बढी आकर्षक उपहार पनि घर रंगाउ खुशी बनाऊ उपहार जित्ने अवसर पाऊ
5: वर्ष पेंट